ഒന്നഴിമുതൽ മൊഴിവരെ കവിതകൾ അകമിത പുറമിത പൊറിതത് പോലെ കണാക്കണ്ടേതഴിഞ്ഞി ഒന്നൊടി മുതൽ അടിവരി മുഴുവനും ഇനിമകൾ സുവേത് സുഖമിതാറിയത് പോലെ കണാക്കണ്ടേതഴിഞ്ഞി.